യശോമതി മയ്യാസേ ആയിക്കുന്നു ഹ്യാഗേത ഒബ്രാൻ കാരമളി മുഖലിസ്വാ തെർ തും കായകുനിത നമ ഖരാം ഹ്യഫൽമാത് ലാൻ ഹെ ദൊൻ ട്രാക്സ് പലിസ്വാ തെർ കിഷോർ കുമാരനെ സംഗതി ഗൈതാത് പഗ് ഘുംഗ്രു ബാന്ധെ മീരാ നാചതി അണി ഉപരാന്ത് മീരാ നാസല ഉപരാന്ത് തും കായകുനിത കിഷോർ കുമാരനെ ആശാ ഭോസ്ലെ ഹൻചാ വസാൻ ആജ് രപട് ജായ തോ ഹെ ഗീത്.